0: on this Rahul Gandhi and Vijay having a chat on stage inside the swearing-in venue. Remember, the dynamic between the Congress and the TVK is going to be something that everyone will be watching very closely. The Congress has been out of power. It's been part of the ruling alliance in Tamil Nadu for many, many years, but it has not had a taste of power in Tamil Nadu. The DMK never allowed it power sharing. But this time, Rahul Gandhi's Congress party is part of a power sharing formula with the TVK, which means there will be Congress ministers in the cabinet. Not this time, not right now. Nobody from the Congress is being sworn in today, but there will be a power sharing structure. So this dynamic, this relationship between Vijay and Rahul Gandhi, both of a similar age, both from the same generation, both go back a while, they've known each other. Rahul Gandhi has reached out to Vijay, you know, after the Karur tragedy, after his victory as well. Rahul Gandhi, the first to dump the DMK and leap to join the TVK, literally hours after the results actually came in, make this a relationship that both will value very, very much. It puts them in power in the...
1: Thank you for staying with NDTV. Now, 6 days after the UDF's big win in Kerala, the Congress is yet to announce its chief ministerial face. The chief minister race has now intensified between KC Venugopal and VD Sathisan. With both camps flexing strength on the ground, fresh protests erupted in Malappuram after protests of KC Venugopal were defaced. Supporters of VD Sathisan also put up banners backing him as the next chief minister, escalating the factional tension within the Congress. Both leaders have appealed for restraint. KC Venugopal has urged workers not to tarnish anyone's image, while VD Sathisan warned against campaigns that create divisions within the party. Now, with Congress MLAs leaving the final decision to the high command, all eyes are now on Rahul Gandhi, Mallikarjun Kharge and Sonia Gandhi for the final call on Kerala's next chief minister.
2: അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉമ്മശ്ശിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനോ പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിക്കുന്നതെന്ന് വിനീതമായിട്ട് അഭിപ്രായം
3: ചെയ്തു തിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡ് കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിലുണ്ട് പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത മഹാ ഭൂരിഭാഗം ജനങ്ങളെ അതിന് മനസ്സിന് വിഷമമുണ്ടാകും.
4: For the last 2-3 days, some untoward incident happened. So we three, KC Venugopal, D. Sathisan and myself, we told the workers just here to desist from all these activities and remove all the flags, stop all the processions, demonstrations, etc. So tomorrow onwards, they are totally peace and tranquility in the state.
1: With that, it's time for us to slip into another very quick break. Don't go anywhere. News and updates continue.

0: Our focus, the top focus right now, is the state of Kerala. 6 days after the UDF's big win in Kerala, the Congress has yet to announce its chief minister's face. Now, the CM race has now intensified between KC Venugopal and VD Satheeshan, with both camps flexing strength on the ground. Fresh protests erupted in Malappuram after protesters on both the sides urge that their candidate be made the chief minister. KC Venugopal, his posters were defaced. Supporters of VD Satheeshan put up banners backing him as the next chief minister, escalating the factional tensions within the Congress. Both leaders have appealed for restraint. KC Venugopal urged workers not to tarnish anyone's image. VD Satheeshan warned against campaigns that create divisions within the party, with Congress MLAs leaving the final decision to the high command. All eyes are now on Rahul Gandhi, Mallikarjun Kharge and Sonia Gandhi for the final call on Kerala's next chief minister. Prime Minister Modi has also spoken on the delay in choosing the chief minister face in Kerala by the Congress despite getting a majority. The Prime Minister said the Congress is busy resolving internal issues instead of focusing on governance.
1: അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉമേശ്ജിയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനോ പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിക്കുന്നതെന്ന് വിനീതമായിട്ട് അഭിപ്രായം.
2: കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിലുണ്ടായിരുന്നു, പ്രചരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത മഹാ ഭൂരിഭാഗം ജനങ്ങളെ അതിന് മനസ്സിന് വിഷമമുണ്ടാകും.
3: For the last 2-3 days, some untoward incident happened. So we three, KC Venugopal, VD Satheeshan and myself, we told the workers just to desist from all these activities and remove all the flags, stop all the processions, demonstrations, etc. So tomorrow onwards, there will be totally peace and tranquility in the state.
4: I don't think any sensible congressman man will do it, and even if he has done it, he might have done out of he was not in a normal condition. Either he is drunk or he has taken some drugs or something. Maybe that's the reason why. So when you are in such a condition, you will not be able to recognize who is in front of you. Even if your parents come, you may not recognize. So I will not completely blame any congressperson unless and until we know who it is. So it is quite natural to find out who it is.
5: For last 2-3 days, there are some over enthusiastic workers and some unruly incident happened in Kerala. People have given us landslide majority, and those unruly incidents are not our Congress culture. So we are requesting all the workers to stop this kind of activity.
6: It will take its own time. Then the High Command will announce at the appropriate time. No barrier at all. Everything is solved. That it is up to the High Command. Now, High Command will take the appropriate decision at the right time.
0: And referring to Kerala Chief Minister's suspense, Prime Minister Modi has taunted the Congress Party, saying it is busy resolving internal rifts instead of respecting the mandate. Listen.
7: यहां कर्नाटक में भी पिछले 3 साल से हम यही देख रहे हैं, जनता की समस्याएं सुलझाने के बजाय यहां की सरकार का ज्यादातर समय आपस के झगड़े सुलझाने में लग रहा है। ये तय नहीं हो पाता है कि मुख्यमंत्री कितने दिन रहेंगे, ये तय नहीं हो पाता कि दूसरे को मौका मिलेगा कि नहीं मिलेगा, लटकाए रखा है। इतना ही नहीं, ये मैं देख रहा हूं इनकी इकोसिस्टम, तमिलनाडु में प्रक्रिया चल रही थी और इनकी इकोसिस्टम दिल्ली में बैठे बैठे देश को गुमराह करते थे कि देखो 4 तारीख को नतीजे आ गए, 5 हो गई।